ഇവിടെ എനിക്ക് ഓട്ടില്ലേ. ഓ മൈ സോൾ, സീക്ക് ദ പ്രൊട്ടക്ഷൻ ഓഫ് ദോസ് ഹു ഹാവ് നോൺ ദ ട്രൂ ലോർഡ്. സറണ്ടർ യുവർ ഹാർട്ട്, ബോഡി ആൻഡ് സോൾ ടു ദം. ദ മാൻ ഹു റെക്കഗ്നൈസസ് ഹിസ് ലോർഡ്, ദാറ്റ് മാൻ ഈസ് ദ ഗിവർ ഓഫ് ഓൾ തിങ്സ്.